അക്ബനോ ആൽഫ്രെഡ് റോസ് ആണ് ഈ റീറ്റ റോസ് ഹണി ഗൈലെ ഹെസ് സുന്ദരശൻ കാതാർത്തി മൈക്കലെ ജിമി ആണ് ജെനി മുഖലി സ്വാതി തും കായ്ക്കും ദിത ഏഞ്ചൽ ബേർഡ് റോസ് ആണ് ആൽഫ്രെഡ് റോസ് ഹണി ഗൈലെ ഹെ കാതാർ തും സ്മാക്കൻ സായ് അക്ബനോ ജർ ഖയച്ചായ ഭുർഗ്യാക് ഖയച്ചി ഗസൽ ആവഡ്ലി കിവാ ഖയച്ചായ മനശാക് ഖയച്ചി ഗസൽ ആവഡ്ലി ജല്യാർ അശ ജാതാ കി തീ ഗസൽ പഴോൺ ജർ മീ ദുസ്ര്യാ ഗസലിക്കഡെ വളത് അശ ദിസ്താ കി തുംച് മാക്കാ ജായ് മണ്ടക ചലാ जाणून घेऊया ह्या कातारान किदें कोणाक